0: ധ്യാമി
1: വികാരഭോജന വേരമണീ ശിഖാപരം സമാധിയാമി
0: നീതവാദിത വിശോകദശന മാരാഖന്ധ വിരേപന ധാരണ മന്ദന വിഭൂഷണ വേരമണീ ശിഖാപരം സമാധിയാമി
1: നീതവാദിത വിശോകദശന മാരാഖന്ധ വിരേപന ധാരണ മന്ദന വിഭൂഷണ വേരമണി ശിഖാപരം സമാധിയാമി
0: ഉച്ചാശയന മഹാശയന വേരമണി ശിഖാപരം സമാധിയാമി
1: ഉച്ചാശയന മഹാശയന വേരമണി ശിഖാപരം സമാധിയാമി
0: ഇമാനി അഥ ശിഖാപദാനി അച്ചേകാം രത്തിന്ദി വാങ് ഉപോസഥ വസേന സാധുകാം രക്ഷിതബാനി
1: സാധു
0: ശീലേന സുഖതിം യന്തി ശീലേന ഭോഗ സമ്പദ
1: സാധു
0: ശീലേന നിപുതിം യന്തി തസ്മാ ശീലാം വിശോയ
1: ധയേ ขันต้นไฟเด้อถวายขออนุญาตศาสตร์เนาะอ้าวนะโมความกันเด้อตายายข้างนอกในอ้าวนะโมครับ
2: นะโมตัสสะภะคะวะโตอะระหะโตสัมมาสัมพุทธัสสะนะโมตัสสะภะคะวะโตอะระหะโตสัมมาสัมพุทธัสสะนะโมตัสสะภะคะวะโตอะระหะโตสัมมาสัมพุทธัสสะ
1: อิมานิมยังพันเตสระกะพัตตานิสัพปริวารานิภิกขุสังคัสสะโอนุสยามะสาธุโนพันเตภิกขุสังโฆอิมานิสรากัพพัตตานิ
2: ปฏ
1: ิคันธาตุ